ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ്, ബോളോ ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ്, ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ്, ഹരി ഗോവിന്ദ ജയ് ജയ് ഗോപാല ജയ് ജയ്, രാധാ രമണ ഹരി ഗോവിന്ദ ജയ് ജയ്, രാധാ രമണ ഹരി ഗോ